0: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറ റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭക്തിഗാനം രഞ്ജിനി പാടുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഓം ശ്രീ സായിറാം. ശ്രീ സത്യസായി സേവാ സംഘടനാ വാർത്തകൾ. ഷൊർണൂരിലെ കുലപ്പുള്ളിയിലുള്ള ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൈമറി ഹെൽത്ത് സെന്റർ അതിന്റെ 3-ാം വാർഷികം ഫെബ്രുവരി 27-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ശ്രീ എം ആർ മുരളി, ഷൊർണൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ, അധ്യക്ഷനായ പൊതുസമ്മേളനത്തിൽ പട്ടാമ്പി MLA ശ്രീ സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ശ്രീ സി എ കരീം, ശ്രീ പ്രഭാകരൻ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. ട്രസ്റ്റ് കൺവീനർ ശ്രീ സതീഷ് നായർ, സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രൊഫസർ ഇ മുകുന്ദൻ, ഹെൽത്ത് സെന്റർ ഡയറക്ടർ ഡോക്ടർ ആനന്ദമോഹൻ എന്നിവർ പങ്കെടുത്തു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൌജന്യമായി നടത്തിവരുന്ന ചികിത്സകൾ ഇവയെല്ലാമാണ്. എല്ലാ ദിവസവും പൊതുവായിട്ടുള്ള രോഗനിർണയവും ചികിത്സയും, ഗാസ്ട്രോ, പൾമിനോളജി, ഒപ്താൽമിക്, ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിലും പരിശോധനയും ചികിത്സയും ഉണ്ട്. കൂടാതെ ഹോമിയോപ്പതി, വൈബ്രോണിക് തെറാപ്പി എന്നിവയിലും ചികിത്സ നടത്തുന്നു. വിദഗ്ധരായ ഡോക്ടർമാരുടെയും കൌൺസിലർമാരുടെയും നേതൃത്വത്തിൽ മദ്യമയക്കുമരുന്നുകളാൽ ജീവിതം ദുരിതപൂർണമായിട്ടുള്ളവർക്ക് കൌൺസിലിംഗും മരുന്നും നൽകിവരുന്നു. ശ്രീ സത്യസായി റീഹാബിലിറ്റേഷൻ പ്രോജക്ട് പുട്ടപർത്തിയിലും ബാംഗ്ലൂരിലുമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഹൃദയശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെ തുടർ ചികിത്സയും വൈദ്യനിർദ്ദേശങ്ങളും കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടത്തിവരുന്നു. 2010 കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും 562 രോഗികളാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് പുറത്തുപോയത്. ഇവരിൽ 492 പേരെയും വിവിധ ജില്ലകളിലെ സായി മെഡ് വിഭാഗത്തിലുള്ള ഡോക്ടർമാർ പരിശോധിച്ച് മരുന്ന് നൽകുകയുണ്ടായി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ നടപ്പിലാക്കിയിട്ടുള്ള ശ്രീ സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ തരം ചികിത്സകളാണ്. കേരളത്തിൽ നിന്നും ചികിത്സയ്ക്കായി പുട്ടപർത്തിയിൽ ചെന്ന് ആവശ്യമുള്ള ചികിത്സകൾ നേടി ആവശ്യമുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് എത്തിയിട്ടുള്ള ആളുകൾക്കായി പോസ്റ്റ് ഓപ്പറേഷൻ സഹായങ്ങൾ ചെയ്തുവരുന്നു. SRP എന്നറിയപ്പെടുന്ന ഈ പ്രോജക്ട് എല്ലാ വർഷവും ഹൃദയ സംഗമം നടത്തിവരുന്നു. എറണാകുളത്ത് ശ്രീ സത്യസായി സേവാ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹൃദയ സംഗമത്തിൽ നിന്നും
2: സ്വാമി എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിന്റെ മുന്നിൽ നിന്റെ പുറകിൽ ഏറ്റവും മഹത്തായ ലക്ഷ്യം വനവസേനയാണ്, മാധവസേന എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് പകരം പ്രവർത്തിച്ച് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വിനോദമാണ്. ഉദാഹരണത്തിന് ഏത് മേഖലയിലുള്ള വിദ്യാഭ്യാസത്തോട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സലൻസ് എന്ന് പറയാവുന്ന ഓരോ ആളുകൾ തുടങ്ങിയിട്ട് ഈ രീതിയിലാണ് നിങ്ങൾ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെല്ലാം ചെയ്തിരിക്കുന്നു, ഇന്റർനാഷണൽ എയർപോർട്ട് ഈ വർഷങ്ങളായി എത്രയോ ദശാബ്ദങ്ങളായിട്ട് വെള്ളം ഒഴിക്കാൻ കഴിയാതെ, വെള്ളം കിട്ടാതെ നയിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് മാത്രം അടുത്ത കാലത്ത് വെള്ളം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ആതുര സേവനത്തിൽ എങ്ങനെയാണ് ആശുപത്രികൾ പ്രവർത്തിക്കേണ്ടതെന്ന് കാണിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും എല്ലാ ഹോസ്പിറ്റലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമുണ്ട്, ഇന്ന് ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത് താങ്ങാനാകാത്ത രീതിയിലേക്കായി. പ്രത്യേകിച്ചും ഈ വൃക്കസംഗം സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗികൾ, അതുപോലെയുള്ള ചില രോഗങ്ങളുമല്ല. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുടുംബ തകർച്ചയിലേക്ക് പോകുന്നവരും ഒരു കാഴ്ച പലപ്പോഴും ചികിത്സിച്ചാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊന്നും ചികിത്സിച്ചാൽ രോഗി രക്ഷപ്പെടുകയില്ല എന്നറിയാമെങ്കിലും ആവശ്യമായ ചികിത്സ കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഇന്ന് വളരെ ഈ രോഗനിർണയം തന്നെ വളരെ സങ്കീർണവും വളരെ ചെറുതായിരുന്നു. ഇപ്പോ ആരോഗ്യ പരിപാലനം നിൽക്കുന്ന ഡോക്ടർമാർക്ക് അവരുടേതായ വിശദീകരണവും പ്രത്യേകിച്ച് കൺസ്യൂമർ ഫോറം പോലുള്ള കോടതികളുള്ള സമയത്ത് എന്തിനും ഏതിനും ആവശ്യത്തിനും അനാവശ്യത്തിനും ഡോക്ടർമാരെ കോടതികളിലേക്ക് വലിച്ചയക്കുന്ന റോഡിലുള്ളപ്പോൾ അവർക്ക് അവരുടെ ഭാഗം ശരിയാക്കാതിരിക്കാൻ കഴിയില്ല. ഒപ്പം അല്ലാത്ത രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും അത്തരം രംഗങ്ങളിൽ ഒരു പൈസ പോലും ചെലവ് വരാതെ ഒരു രോഗി ഏറ്റവും ചെലവേറിയ ഒരു ചികിത്സാ സമ്പ്രദായത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി ശസ്ത്രക്രിയ നയിച്ച് തെളിഞ്ഞ ഏറ്റവും സീറോ അവർ പറയുന്നതാണ് സീറോ എക്സ്പെൻസ് ആണ്, പൂജ്യം ചെലവാണ്. ആ രീതിയിൽ ഒരു ആശുപത്രി നിർമ്മിച്ച് അതിന് രോഗികളെ ചികിത്സിച്ച് പുറത്തിറക്കുന്ന സ്വാമി അത്ഭുതമല്ലാതെ വേറെന്താണ് എന്ന് പറയുക. അങ്ങനെ വരുന്ന ആശുപത്രികളിൽ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങുന്ന രോഗികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള സ്ഥലത്തുനിന്ന് പോകുന്ന രോഗികളാണ് അത്. അതിനുശേഷം ഒരുപാട് സംശയങ്ങളുണ്ടാകാം, എങ്ങനെയാണ് നമ്മുടെ സാമാന്യ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടത്, ഇപ്പോൾ കഴിക്കേണ്ട മരുന്നുകൾ, അതിന് വരുന്ന ചെലവുകൾ, ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു മെഡിക്കൽ ചെക്കപ്പിന് പോകണമെങ്കിൽ ഇപ്പോൾ അവിടെ ചെന്നാല് ഒരു പൈസ ചെലവാകുന്നില്ല എന്ന് സത്യമുണ്ട്. പക്ഷെ അവിടെ എത്തിച്ചേരല്, അവിടുത്തെ താമസ സൗകര്യം, കൂടെ വരുന്ന ആളുകളുടെ ചെലവുകൾ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് പലപ്പോഴും ആശുപത്രിയുടെ ചെലവിനെക്കാളും ഏറിയ ചെലവുകൾ കൂടെ നിൽക്കുന്ന ആളുകളുടെ കാര്യത്തിൽ വരുന്നതാണ്. അതൊക്കെ ഒഴിവാക്കാനായി ചികിത്സ കഴിഞ്ഞിട്ടും അവരെ പുനരധിവസിപ്പിക്കുക, അവർക്ക് ആവശ്യമായ മരുന്നും മറ്റ് സഹായങ്ങളും സൗജന്യമായിട്ട് നൽകാൻ, അല്ലാതെ ഏറ്റവും കുറഞ്ഞ ചെലവ് നൽകാനൊരു സംവിധാനം കൂടെ ഏർപ്പെടുത്തുന്നതിനായിട്ടാണ് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങുന്നത്. അതിന്റെ മറ്റേ ഈ പദ്ധതിയുടെ മറ്റ് വിശദാംശങ്ങളെ, അതായത് എവിടെയൊക്കെ ഏതൊക്കെ ഡോക്ടർമാരെ കണ്ടുപിടിക്കുന്നതിന് പ്രത്യേകം കുറെ എളുപ്പമുള്ള പണിയല്ലേ, ഓരോ ജില്ലയിലും അതിന് സന്നദ്ധമായിട്ട് മറ്റ് സാമ്പത്തികമായ നേട്ടങ്ങളില്ലാതെ തന്നെ ഈ പദ്ധതിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഡോക്ടർമാരെ കണ്ടുപിടിക്കണം, അവരെ വിലാസവും ഫോൺ നമ്പരും കളക്ട് ചെയ്യണം, അത് രോഗികളെ അറിയിക്കണം, രോഗികളുടെ ഡീറ്റെയിൽസ് ഡോക്ടർ കൊടുക്കണം. ഇങ്ങനെ ഒത്തിരി ഒത്തിരി ജോലികളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണെന്നുള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടർമാരെന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു. എങ്കിൽ പോലും ഇതുവരെ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളെയും പോലെ ഇതും കർണാടകത്തിൽ ആ നടപ്പിലാക്കി കഴിഞ്ഞ് അവിടെ പരിപൂർണ വിജയമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലുള്ള നൂറുകണക്കിന് രോഗികൾക്ക് ഇതിന്റെ ഫലം കിട്ടാനായിട്ട് ഭഗവാൻ എല്ലാ ആശീർവാദവും ഉണ്ടാകട്ടെ, അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി പദ്ധതി പരിപൂർണ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഹൃദയ സംഗമം ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. സായിരാം.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.

ഓം ശ്രീ സായിറാം. കേരളത്തിന്റെ തനത് കലയായ സോപാന സംഗീതം, ശ്രീ കൃഷ്ണസ്തുതി, മഹാകവി കുട്ടമത്തിന്റെ പ്രശസ്തമായ സ്തുതി പാടുന്നത് കരിവള്ളൂർ ശ്രീ കെ വി ശശീന്ദ്രൻ.

0: ഭക്തൻ: അതേ സ്വാമി, അതെനിക്ക് മനസ്സിലായി. എന്നാൽ നാമരൂപങ്ങൾ സാങ്കല്പികങ്ങളാണെന്ന് പറഞ്ഞുവല്ലോ, സദയം അത് വിസ്തരിച്ചു പറഞ്ഞു തരുമാറാകണം.
1: സ്വാമി: അത് പറയാം. ഇത്തരം ചില പ്രധാന വിഷയങ്ങൾ മാത്രം നാം ഇപ്പോൾ പരിഗണിച്ചാൽ മതി. അതിനപ്പുറമുള്ള പലതും മനസ്സിലാക്കുക നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. ശ്രദ്ധിച്ചു കേൾക്കൂ. ഈശ്വരൻ എല്ലാവരെയും രമിപ്പിക്കുന്നവൻ ആയതുകൊണ്ട് അദ്ദേഹം രാമൻ എന്ന രൂപത്തിൽ അറിയപ്പെടുന്നു. അതുപോലെ അദ്ദേഹം പ്രേമസ്വരൂപനും പ്രേമത്തിന്റെ മൂർത്തീഭാവവുമാണ്. ഭക്തവത്സലനാണ്. ഭക്തന്മാരോട് അതീവ പ്രേമമുള്ളവനാണ്. കൃപാസാഗരമാണ്. ഈ നാമങ്ങളിലെല്ലാം കൂടി ഈശ്വരൻ ഭക്തന്മാർക്ക് സാക്ഷാത്കാരവും സായുജ്യവും ഉറപ്പു നൽകിയിരിക്കുന്നു. നിരാകാരനായ ഈശ്വരൻ ഭക്ത സംരക്ഷണാർത്ഥം എല്ലാ രൂപങ്ങളും കൈക്കൊള്ളുന്നു.
0: ഭക്തൻ: ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു സ്വാമി, എത്രയും സന്തുഷ്ടനായിരിക്കുന്നു. സ്വാമിയുടെ കാരുണ്യത്താൽ അതെനിക്ക് വ്യക്തമായി മനസ്സിലായി. എന്നാൽ ഒരു സംശയം: അരൂപിയായ പരമാത്മാവിന് അനേകമനേകം നാമരൂപങ്ങളുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ഈ നാമരൂപങ്ങളെല്ലാം തുല്യമാണോ? അവയ്ക്ക് തമ്മിൽ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ?
1: സ്വാമി:
0: ഇതെന്തൊരു ചോദ്യം! നാമരൂപങ്ങളെല്ലാം തുല്യമാണ്, സംശയിക്കേണ്ട. ഏത് നാമരൂപങ്ങളിൽ ഭജിച്ചാലും ഈശ്വരൻ നിസ്തുലനായ ഒരേ ഒരു സത്യസ്വരൂപൻ മാത്രമായിരിക്കും. ഏത് നാമരൂപങ്ങളിലൂടെയും ഈശ്വരനെ സാക്ഷാത്കരിക്കാം. എന്നാൽ ഭക്തൻ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഏത് രൂപത്തിൽ ഭജിച്ചാലും ഒരേ ഇഷ്ടസാധ്യത്തിനു വേണ്ടി മാത്രമായിരിക്കണം അത് എന്ന് മാത്രം.
1: ഭക്തൻ: എന്തിഷ്ടസാധ്യമാണ് സ്വാമി?
0: സ്വാമി: മുമുക്ഷുത്വം, മോക്ഷേച്ഛ, ഈശ്വരനെ മാത്രം സേവിക്കുക, മറ്റൊന്നിനെയും ആകരുത്. ഈശ്വരനെ സ്നേഹിക്കുക, ഈശ്വരനെ ധ്യാനിക്കുക, അത് സുദൃഢമാക്കുക, ഒടുവിൽ ഈശ്വരനിൽ ലയിക്കാൻ നിശ്ചയിച്ചുറയ്ക്കുക. ആ വിധം തീക്ഷ്ണമായ ആഗ്രഹമാണ് ഉണ്ടാകേണ്ടത്.
1: ഭക്തൻ: ശരിയാണ് സ്വാമി, അതെനിക്ക് നല്ലപോലെ മനസ്സിലായി. വിവിധങ്ങളായ കാര്യസാധ്യതകൾക്കു വേണ്ടി ഈശ്വരനെ പ്രാർത്ഥിച്ച് സ്വയം നശിച്ചുപോയ പലരുടെയും കഥകൾ ഭാഗവതത്തിലും രാമായണത്തിലും നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഹിരണ്യാക്ഷൻ, രാവണൻ, പത്മാസുരൻ മുതലായവരുടെ ദുർമാർഗ കഥകൾ അറിവുള്ളതാണല്ലോ. സ്വാമി അത് വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്നു. ഭക്തന്മാർ ശ്രദ്ധാപൂർവം ആലോചിച്ചിരിക്കേണ്ട കാര്യമാണിത്.
0: സ്വാമി: ശരിയാണ്. ശരിയാണ് എന്ന് സമ്മതിച്ചു വൃഥ തലകുനിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്നത് സത്യമാണെന്നും നല്ലതാണെന്നും ബോധ്യമായി കഴിഞ്ഞാൽ അത് ആചരിച്ചു തുടങ്ങുകയാണ് വേണ്ടത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം മാത്രം അതെല്ലാം ശരി ശരി എന്ന് സമ്മതിക്കുകയും ഇവിടം വിട്ടു പോകുമ്പോൾ അതെല്ലാം മറന്നുപോകുകയുമാണ് ചെയ്യുന്നതെങ്കിൽ ഈ കേട്ടതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല. ആഹാരം കഴിക്കുന്നത് വിശപ്പടക്കാനാണ്, വയറിൽ നിന്നകലെയുള്ള നാവിൽ വെച്ചുകൊണ്ടിരിക്കാനല്ല. അങ്ങനെയായാൽ വിശപ്പടങ്ങുകയില്ല. അതുപോലെ തന്നെ മനസ്സിലാക്കുന്നത് പ്രവർത്തിക്കാതിരുന്നാൽ അതും ഉപയോഗശൂന്യമായിരിക്കുകയേ ഉള്ളൂ.
1: ഭക്തൻ: ചില പ്രധാന സംഗതികളാണ് സ്വാമി ഇതുവരെ പറഞ്ഞത്. ഒന്ന്, ബാഹ്യലോകം, ആന്തരികലോകം, ഭഗവാൻ, സർവേശ്വരൻ. അപ്പോൾ ഇവ മൂന്നും കാര്യകാരണങ്ങൾ എന്ന പോലെ വ്യത്യസ്തങ്ങളാണോ, അതോ ഇവയ്ക്ക് തമ്മിൽ ബന്ധമുണ്ടോ?
0: സ്വാമി: അത് സ്വയം ആലോചിച്ചു നോക്കുക. പ്രേമവാഹിനി മുഖേന ഇതിലുള്ള മറുപടി ഞാൻ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്ന് നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. അതിൽ നോക്കൂ. സേവിക്കുന്നവൻ, സേവിക്കപ്പെടുന്നവൻ, സേവയ്ക്കുപയോഗിക്കുന്ന വസ്തു എന്നിവ തമ്മിൽ ഉള്ള ബന്ധമെന്താണെന്ന് അതിൽ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ.
1: ഭക്തൻ: സ്വാമി, ക്ഷരം, അക്ഷരം, നിത്യം, അനിത്യം എന്നും സ്വാമി പറയാറുണ്ടല്ലോ. ഇവ കൂടാതെ മറ്റു പദങ്ങളുണ്ടോ?
0: സ്വാമി: ഇവ പുരുഷശബ്ദം കൊണ്ടും അറിയപ്പെടുന്നുണ്ട്. അവ ചേതന, അചേതന എന്ന് പറയപ്പെടുന്നു. ജീവൻ, ജഡം എന്നും പറഞ്ഞു വരുന്നു. ക്ഷര, അക്ഷര പുരുഷനെ പര, അപര പ്രകൃതി എന്നുകൂടി മറ്റൊരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. എന്നാൽ പേരുകൾ മാറുന്നു എന്നല്ലാതെ വസ്തുക്കൾക്ക് അതുകൊണ്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് സൂക്ഷ്മബുദ്ധ്യ പരിശോധിച്ചാൽ മനസ്സിലാകും.
1: ഭക്തൻ: അപ്പോൾ സ്വാമി, ക്ഷര അക്ഷരങ്ങളുടെ പര്യായമാണ് പുരുഷനെങ്കിൽ ഭഗവാനും, അതായത് ഈശ്വരനും, അത്തരം ഏതെങ്കിലും പര്യായ ശബ്ദം ഉണ്ടോ?
0: സ്വാമി: അതിനെന്ത് സംശയം? പുരുഷന്മാരെക്കാൾ എല്ലാം ഭഗവാൻ അത്യുന്നതനായതുകൊണ്ട് പുരുഷോത്തമൻ എന്ന് എത്രയും അനുയോജ്യമായ നാമമാണല്ലോ ഭഗവാനുള്ളത്.
1: ഭക്തൻ: ഹാ, എത്ര മധുരമധുരമായിരിക്കുന്നു അത്! എത്ര സുമധുരമായ നാമം! പുരുഷന്മാരെല്ലാം പുരുഷോത്തമനിൽ നിന്ന് ഉത്ഭവിച്ചതാണോ?
0: സ്വാമി: ഇതാ വരുന്നു മറ്റു വൻ പ്രശ്നം. മുമ്പൊരിക്കലും നിങ്ങൾ ചോദിക്കുകയുണ്ടായി, അത് ഉണ്ടായതാണോ എന്ന്.
1: നാം ശരിയായ പദങ്ങൾ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ തെറ്റായ അർത്ഥമായിരിക്കും ധരിക്കാനിടവരിക. പുരുഷോത്തമനിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞുകൂടാ, പുരുഷോത്തമനിൽ അവ പ്രകാശിക്കുന്നു എന്നു മാത്രം. ഈ പുരുഷന്മാരുടെ പര്യായമായിട്ടാണ് പര, അപര, പ്രകൃതി, ജീവൻ, ജഡം എന്നീ പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നതെന്നും ഞാൻ പറഞ്ഞുവല്ലോ. പ്രകൃതിയെന്ന ഈ പദം സ്വഭാവത്തെയും ശക്തിയെയുമാണ് കുറിക്കുന്നത് അല്ലേ?
0: ഭക്തൻ: അതേ സ്വാമി. അതായത് ഒന്നാമത് പുരുഷോത്തമൻ, രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ പ്രകൃതി.
1: സ്വാമി: അല്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. ഒരു വസ്തുവും അതിന്റെ സ്വഭാവവും തമ്മിൽ വ്യത്യാസമുണ്ടോ? വസ്തുവിൽ നിന്ന് സ്വഭാവത്തെ വേർതിരിച്ചെടുക്കുക സാധ്യമാണോ?
0: അല്ല.
1: എന്നിട്ടും നിങ്ങൾ പറയുന്നു അവ രണ്ടാണെന്ന്.
0: ഭക്തൻ: അത് തെറ്റു തന്നെ സ്വാമി.
1: അത് വേർതിരിക്കുക സാധ്യമല്ല, രണ്ടും ഒന്നു തന്നെ.
0: സ്വാമി:
1: പഞ്ചസാരയ്ക്ക് മധുരമുണ്ട്, സൂര്യന് പ്രകാശവും ചൂടുമുണ്ട് എന്നെല്ലാം നാം സാധാരണ പറഞ്ഞുപോരുന്നുണ്ടല്ലോ. മധുരം പഞ്ചസാരയിലുള്ളതാണ്, പ്രകാശം സൂര്യനിലും. അവ വെവ്വേറെയല്ല, ഒന്നാണ്. പഞ്ചസാര നാവിൽ വയ്ക്കാതെ മധുരം അറിയാൻ സാധ്യമല്ലല്ലോ. അതുപോലെ തന്നെ സൂര്യനെ കാണാതെ വെളിച്ചവും ചൂടും അറിയുവാനും സാധ്യമല്ല. അപ്പോൾ ഭഗവാന് രണ്ട് പ്രത്യേക പ്രകൃതങ്ങൾ ഉണ്ട്. രണ്ടുണ്ടെന്ന് നാം പറയുമ്പോൾ പുരുഷൻ എന്നും പ്രകൃതി എന്നും പറയുന്നു എന്ന് മാത്രം. എന്നാൽ യഥാർത്ഥത്തിൽ അവ ഒന്നാണ്. ഭഗവാനിലെ പ്രകൃതി മഹാമായ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. രൂപവ്യത്യാസം വരാത്തതും വേർതിരിക്കാൻ കഴിയാത്തതുമാണ്, പഞ്ചസാരയിലെ മധുരം പോലെ. അവിനഭാവസംബന്ധം, അവിനാഭാവസംബന്ധം എന്ന പദപ്രയോഗം ഈ ബന്ധത്തെയാണ് കുറിക്കുന്നത്. ഭഗവാന്റെ ഇച്ഛാമാത്രത്താൽ ഈ മായ ഭഗവാനെ ആവരണം ചെയ്യുകയും വിശ്വം അഥവാ ബ്രഹ്മാണ്ടം എന്ന രൂപത്തിലായിത്തീരുകയും ചെയ്യുന്നു. ഇതിനെ തന്നെയാണ് സമഷ്ടി വിശ്വരൂപം എന്നും പറയുന്നത്. ഈ പരമശക്തി തന്നെയാണ് ഈശ്വരേച്ഛാനുസരണം അവിദ്യാമായാമുഖേന ജഗത് രൂപത്തിൽ പ്രകടമാകുന്നത്. ഭക്തൻ: ഇതെന്താണ് സ്വാമി? ഇതുവരെ എല്ലാം വ്യക്തമായിരുന്നു. എന്നാൽ അവിദ്യ എന്ന ഈ പുതിയ വാക്ക് ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നതിനെയെല്ലാം തകിടം മറിച്ചിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, വ്യക്തമായി പറഞ്ഞു തന്നാലും.
0: സ്വാമി: ധൃതിപ്പെടേണ്ട. വിദ്യ എന്ന് വാക്ക് കേട്ടിട്ടില്ലേ? അതിന്റെ അർത്ഥമെന്താണെന്നറിയാമോ?
1: ഭക്തൻ: അതറിയാം, സംശയമില്ല. വിദ്യ എന്നുവച്ചാൽ പഠിപ്പ്.
0: സ്വാമി: വിദ്യ എന്നാൽ ജ്ഞാനം എന്നർത്ഥം.
1: ആ എന്നുകൂടെ ചേർത്താൽ അജ്ഞാനമായി, അറിവില്ലായ്മ. അജ്ഞാനം ഒന്നാണെങ്കിലും അത് വിവിധ രൂപങ്ങൾ കൈക്കൊള്ളുന്നു.
0: ഭക്തൻ: അതേ സ്വാമി. എന്നാൽ ആ അവിദ്യ എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു?
1: സ്വാമി: വെളിച്ചവും ഇരുളുമുണ്ടെന്നറിയാമല്ലോ. ഇവയ്ക്ക് ഒരേ സമയം നിലനിൽക്കുക സാധ്യമാണോ?
0: ഭക്തൻ: പ്രകാശമുള്ളപ്പോൾ ഇരുൾ ഉണ്ടായിരിക്കുക സാധ്യമല്ല.
1: അതുപോലെ തന്നെ ഇരുളുള്ളപ്പോൾ പ്രകാശവും ഉണ്ടായിരിക്കുക വയ്യ.
0: സ്വാമി:
1: പ്രകാശമുള്ളപ്പോൾ ഇരുൾ എവിടെയിരിക്കുന്നു? ഇരുളാകുമ്പോൾ പ്രകാശം എവിടെ പോകുന്നു? നല്ലപോലെ ആലോചിച്ചു നോക്കൂ.
0: ഭക്തൻ: വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് സ്വാമി ഇത്.
1: എന്നാലും കഴിയുന്നിടത്തോളം നല്ല ഒരു ഉത്തരം പറയാൻ നോക്കാം. തെറ്റിപ്പോകുന്നെങ്കിൽ ക്ഷമിച്ചുകൊള്ളണേ സ്വാമി.
0: ഇരുൾ വെളിച്ചത്തിലിരിക്കുന്നു, അതുപോലെ വെളിച്ചം ഇരുട്ടിലും. അവയ്ക്ക് മറ്റെവിടെ ഇരിക്കാനാണ് കഴിയുക?
1: സ്വാമി: ഞാൻ മറ്റൊരു ചെറിയ ചോദ്യം ചോദിക്കാം, ഉത്തരം കേൾക്കട്ടെ. ഈ വെളിച്ചവും ഇരുളും സ്വതന്ത്ര ഘടകങ്ങളാണോ, അതോ അവ മറ്റു വല്ലതിനെയും ആശ്രയിച്ചുണ്ടാകുന്നവയോ? ഭക്തൻ: അവ സൂര്യനെ ആശ്രയിച്ചുളവാകുന്നതാണ്. സൂര്യനെ ഉദിക്കുമ്പോൾ പ്രകാശം, അസ്തമിക്കുമ്പോൾ അന്ധകാരം. സ്വാമി: ശരി, അതുപോലെ വിദ്യയും അവിദ്യയും ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്നു. വിദ്യയ്ക്ക് മറ്റൊരു പേരുള്ളത് ചിത് എന്നാണ്. അതെല്ലാം വരുന്ന മാസത്തിൽ വിസ്തരിച്ച് പറഞ്ഞുതരാം. ഇന്നിതു മതി, പോയിട്ട് വരൂ. കിട്ടുന്നതെല്ലാം കൂടി വാരി വലിച്ച് അകത്താക്കിയാൽ അത് ദഹിക്കുകയില്ല, ആരോഗ്യത്തിന് ഹാനികരവും. മനസ്സിലാക്കിയത്, ഭക്ഷിച്ചത് ദഹിച്ച് ലയിക്കണമെങ്കിൽ അതിന് കുറെ സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് ഒരു മാസത്തെ അവധി തന്നിരിക്കുന്നത്. ഈ ഒരു മാസത്തിനുള്ളിൽ ഇതെല്ലാം പഠിച്ച് പ്രായോഗികമാക്കിയാൽ ബാക്കിയുള്ളത് സസന്തോഷം പറഞ്ഞുതരാം. അല്ലെങ്കിലോ ആ ദിവസം എങ്ങനെയിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ടുവന്നാൽ മതി. ഭക്തൻ: നമസ്കാരം, ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു. മനസ്സിലാക്കിയതും ഭക്ഷിച്ചതും ലയിപ്പിക്കാൻ ഉള്ള ശക്തി സ്വാമി മാത്രമാണ്. സകലതും സർവേശ്വരന്റേതാണെങ്കിൽ ഇതുമാത്രം എന്റേതാകുന്നതെങ്ങനെ? സ്വാമി എനിക്ക് നൽകിയിട്ടുള്ള ശക്തിയും ജ്ഞാനവും ഒട്ടും നഷ്ടപ്പെടാതെ പ്രയോഗിച്ച് ഞാൻ യജ്ഞിക്കാം. അതിനപ്പുറമുള്ളതെല്ലാം എന്റെ വിധിയെയും സ്വാമിയുടെ കാരുണ്യത്തെയും ആശ്രയിച്ച് ഇരിക്കും. പോകാൻ അനുവദിച്ചാലും സ്വാമി, വിധിയുടെ മേൽ പഴിചാരി മടിപിടിച്ചിരുന്നാൽ അത് പരിശ്രമത്തിന്റെ പോരായ്മയായിരിക്കുകയുള്ളൂ. പ്രവൃത്തിയും പ്രാർത്ഥനയും മുഖേന ഭാഗ്യം കൈവരുത്താം. പ്രയത്നവും പ്രാർത്ഥനയും കൂടാതെ ഭാഗ്യവും ഈശ്വരകാരുണ്യവും ലഭിക്കുകയില്ലേയില്ല. അതുകൊണ്ട് യജ്ഞം തുടങ്ങുക. ഇപ്പോൾ പോയിട്ട് സസന്തോഷം മടങ്ങിവരിക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
3: ഭക്തിഗാനാമൃതം, ശ്രീ കാവാലം ശ്രീകുമാർ.

ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്.

0: സായിറാം ആന്റി.
1: സായിറാം കുട്ടികളെ, നാം ഗുരുവിനെ പറ്റി ധാരാളം കഥകളും ശ്ലോകങ്ങളും പഠിച്ചു അല്ലേ? എന്താണ് പഠിച്ചത്?
2: ഗുരു ബ്രഹ്മാവും വിഷ്ണുവും പരമേശ്വരനുമാകുന്നു.
3: ആന്റി ഉദാലകന്റെ കഥ പറഞ്ഞു തന്നില്ലേ?
1: ഏറ്റവും നല്ല ഗുരു ആരാണെന്ന് പറയാമോ?
4: അത്
1: സ്വാമി പറയുന്നു, നേച്ചർ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. ഏറ്റവും നല്ല ഗുരു പ്രകൃതിയാണ്. നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. പ്രകൃതി നമ്മെ എന്തൊക്കെ പഠിപ്പിക്കുന്നുവെന്ന് ഒരു ചർച്ചയാവാം. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും ഭംഗിയുള്ള നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒന്നിന്റെ പേര് പറയാമോ?
3: ഞാൻ പറയട്ടെ, മഴവില്ല്.
1: വെരി ഗുഡ്. മഴവില്ലിനെ കുറിച്ച് എന്താണ് അറിയുന്നത്?
2: ഒരു മഴയ്ക്ക് ശേഷം ആകാശത്തിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടുന്നു. അതിന് 7 വർണ്ണങ്ങളാണ് ഉള്ളത്.
5: അവ വിഭിന്നങ്ങളാണെങ്കിലും വൈറ്റ് അല്ലെങ്കിൽ ശുഭ്രരശ്മിയിൽ നിന്നാണ് ഉണ്ടായത്.
1: മഴവില്ലിലെ 7 നിറങ്ങൾ നൽകുന്ന സന്തോഷം പ്രകാശത്തിന്റെ വെളുത്ത നിറത്തിൽ നിന്നും ഒരുപക്ഷെ നമുക്ക് ലഭിച്ചില്ലെന്നു വരാം. പക്ഷേ മഴവില്ലിന്റെ നിലനിൽപ്പ് തന്നെ വെള്ള നിറത്തെ ആശ്രയിച്ചിരിക്കുന്നു.
2: മഴവില്ല് കാണുമ്പോൾ ശുഭ്രരശ്മിയെക്കുറിച്ച് ഓർക്കാറേയില്ല.
1: അതെ, ഈ പ്രപഞ്ച സൃഷ്ടി കാണുമ്പോൾ നാം ആനന്ദം അനുഭവിക്കുന്നു. പക്ഷേ വർണ്ണാഭമായ ഈ സൃഷ്ടിയുടെ ഉറവിടം മറക്കുന്നു.
5: അങ്ങനെ മറക്കരുതെന്ന് മഴവില്ല് നമ്മെ പഠിപ്പിക്കുന്നു അല്ലേ ആന്റി?
1: ചെറിയ ചെറിയ മഴത്തുള്ളികൾ സ്ഫടികമായി വർത്തിച്ചുകൊണ്ട് സൂര്യന്റെ ശുഭ്രകിരണങ്ങളെ വിഭജിക്കുന്നു.
6: ഡിസ്പേർഷൻ ബൈ പ്രിസം അല്ലേ?
1: അതുപോലെ നമ്മുടെ മനസ്സ് ഒരു സ്ഫടികമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങളെ ആസ്വദിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അടുത്തത് ഏതാണ് നിങ്ങൾ പറയാൻ പോകുന്നത്?
2: വായു, എയർ. എന്താണ് നാം പഠിക്കുന്നത്?
1: വായു എല്ലായിടത്തും സഞ്ചരിക്കുന്നു. പക്ഷേ ഒരിടത്തും തങ്ങി നിന്ന് മമത, അതായത് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നില്ല.
5: ഞാൻ പറയട്ടെ, അതിന് പക്ഷഭേദമില്ല. ധനികനും ദരിദ്രനും മൃഗങ്ങൾക്കും എല്ലാം ഒരുപോലെ ലഭ്യമാണ്.
1: വെരി ഗുഡ്. വായുവിന്റെ പ്രേമവും സേവനവും ഒരുപോലെ ലഭ്യമാണ്.
6: ലവ് ഓൾ സെർവ് ഓൾ എന്ന് ബാബയുടെ ഉപദേശം അനുസരിക്കുന്നു അല്ലേ?
5: ഇനി ഒന്നുകൂടി പറയട്ടെ, നല്ല വാസന പൂക്കളാണ് ഉള്ളതെങ്കിൽ അവയുടെ ചങ്ങാത്തം കൊണ്ട് വായുവിന് സുഗന്ധം ഉണ്ടാകും. അതെല്ലാവർക്കും കിട്ടും.
1: അതുപോലെ ചീഞ്ഞു നാറുന്ന ചപ്പുചവറാണെങ്കിലോ?
6: അയ്യോ, മൂക്കുപൊത്തും.
1: അപ്പോൾ നല്ല കൂട്ടുകെട്ട് വേണമെന്ന് പഠിപ്പിക്കുന്നില്ലേ? വാസനപ്പൂക്കളുടെ കൂടെ കൂടിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. സ്വാമി പറയുന്നു, ABC അവോയ്ഡ് ബാഡ് കമ്പനി.
2: നമുക്കും നല്ല കൂട്ടുകാരാണെങ്കിൽ എല്ലാവർക്കും നമ്മെ ഇഷ്ടമാകും അല്ലേ?
1: ആരാണ് ഈ വായു സൃഷ്ടിച്ചത്?
3: ഈശ്വരൻ.
1: ഈശ്വരന് നമ്മോടുള്ള പ്രേമത്തിന്റെ ഫലമായിട്ടാണ് വായുവിനെ സൃഷ്ടിച്ചത്. അതിന് നാം ടാക്സ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ?
6: അയ്യോ, വായുവിന് ടാക്സ് കൊടുക്കണോ?
1: ഈശ്വരന്റെ വരദാനമായ അത് പൂർണമായും സൗജന്യമായി നമുക്ക് ലഭിക്കുന്നു. ഈശ്വരനോട് നാം കൃതജ്ഞത ഉള്ളവരായിരിക്കണം. മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ നമുക്കത് പ്രകടിപ്പിക്കാൻ സാധിക്കൂ. പ്രകൃതിയിലെ വേറൊന്നിന്റെ പേര് പറയൂ.
2: വെള്ളം. ഞാൻ പറയട്ടെ, വെള്ളം എപ്പോഴും ഒഴുകും, ഒരിക്കലും വെറുതെ ഇരിക്കില്ല. നാമും അതുപോലെയാകണം, മടി പിടിച്ചിരിക്കരുത്.
1: വെരി ഗുഡ്. പിന്നെ
5: വെള്ളം, അതായത് ഒരു നദി ഒഴുകുമ്പോൾ ആ വഴിയുള്ള എല്ലാവരെയും സഹായിക്കുന്നു. ജലത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു.
1: ജലം എങ്ങനെയാണ് ഒഴുകുക?
6: മുകളിൽ നിന്ന് താഴോട്ട്.
1: താഴേക്കൊഴുകുവാൻ ജലത്തിന് മടിയില്ല. അതുപോലെ അഹങ്കാരമില്ലാതെ നമ്മേക്കാളും ദരിദ്രരായ ജനങ്ങളെ സ്നേഹിക്കാൻ പഠിക്കണം.
3: ആന്റി ഒരു കഥ പറയാമോ?
1: ശരി. ഒരു നദിയിൽ നിന്ന് എന്തു പാഠം പഠിക്കാം എന്നു പറയുന്ന ഒരു കഥ പറയാം. ഒരു സന്യാസി വര്യൻ ഒരു നദിക്കരയിൽ ചെറിയ ആശ്രമത്തിൽ താമസിച്ചിരുന്നു. അതിനടുത്തുള്ള മരച്ചുവട്ടിൽ അദ്ദേഹം സദാസമയം ഈശ്വരസ്മരണയോടെയിരുന്നു. വരുന്ന ഭക്തജനങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകി.
3: എന്നിട്ട്
1: ഒരു ദിവസം ഒരാൾ വന്നു. അയാൾ വളരെ അസന്തുഷ്ടനാണ്. ഈ സങ്കടത്തിന് ഒരു പരിഹാരം നൽകണമെന്നും അതിനായി സഹായിക്കണമെന്നും അയാൾ അഭ്യർത്ഥിച്ചു.
2: എന്നിട്ട് ഗുരു പരിഹാരം പറഞ്ഞു കൊടുത്തോ?
1: ഗുരു പറഞ്ഞു, ഒരു ഗ്ലാസിൽ ആ നദിയിൽ നിന്നും വെള്ളം കൊണ്ടുവരൂ. 4 സ്പൂൺ ഉപ്പ് ആ വെള്ളത്തിൽ കലക്കൂ. ഇനി ആ വെള്ളം കുറച്ചു കുടിക്കൂ.
6: അയ്യോ, ഉപ്പുവെള്ളം! അയാൾ വിഷമിച്ചിട്ടുണ്ടാവും.
1: തീർച്ചയായും. അദ്ദേഹം പിന്നീട് പറഞ്ഞു, അത്ര തന്നെ ഉപ്പെടുക്കൂ, എന്നിട്ട് ആ നദിയിൽ കലക്കൂ. ഇനി ആ വെള്ളം കുടിക്കൂ.
2: അതിന് വലിയ കുഴപ്പമുണ്ടായില്ലല്ലോ.
1: ഗുരു പറഞ്ഞു, നാം കൂടുതലോ കുറവോ ഉപ്പ് 2 തവണയും ചേർത്തിട്ടില്ല. പക്ഷേ സ്വാദു വ്യത്യാസം വന്നു. ഉപ്പ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളാണ്. സ്വാദു വ്യത്യാസം വന്നതിനു കാരണമെന്താണ്?
6: പാത്രം ചെറുതായത്.
1: ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഒരേപോലെയാണ്. പക്ഷേ അതുപയോഗിക്കുന്ന പാത്രം, അതായത് നമ്മുടെ മനസ്സ് പോലെയിരിക്കും അതിന്റെ തീക്ഷ്ണത. നാം അപ്പോ ഗ്ലാസ് ആവണോ നദിയാവണോ?
3: നമ്മൾ ഗ്ലാസ് പോലെ ചെറുതാവരുതല്ലേ, നദി പോലെ വലുതാകണം.
1: അതെ, നമ്മുടെ മനസ്സിനെ വിശാലമാക്കണം. ഒരു നെഗറ്റീവും നിഷേധാത്മകമായതും നാം എടുക്കരുത്.
3: ഒരു നദി ഇത്രയും പഠിപ്പിക്കുമ്പോൾ സമുദ്രം എന്താണ് നമുക്ക് സന്ദേശം തരുന്നത്?
1: സമുദ്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ സാധിക്കും?
2: സമുദ്രം ധാരാളം പലതരത്തിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നു.
3: മനുഷ്യർക്ക് ധാരാളം ഫോസിൽ ഫ്യൂലിന്റെ ഒരു ഭണ്ഡാരം സമുദ്രമാണ്.
1: ഗുഡ്. പിന്നെ
2: നമ്മുടെ ഭൂമിയുടെ താപനില റെഗുലേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്നു. ഫിസിക്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മുകളിലേക്ക് ഒരു സപ്പോർട്ട് തരുന്നു. അങ്ങനെയാണ് കപ്പലിനും വഞ്ചിക്കുമൊക്കെ പൊങ്ങിക്കിടക്കാൻ സാധിക്കുന്നത്. നമ്മളും അതുപോലെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണം.
1: സമുദ്രത്തിലെ വെള്ളത്തിന്റെ സ്വാദ് എന്താണ്?
6: ഉപ്പുവെള്ളം.
1: ഒരു ഗ്ലാസിൽ സമുദ്ര ജലമെടുത്താൽ അതിൽ ഏതു ഭാഗത്താണ് ഉപ്പുള്ളത്?
3: എല്ലാ ഭാഗത്തുമുണ്ട്.
1: അതുപോലെ തന്നെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തുമുണ്ട്.
3: സമുദ്രം നമ്മെ അച്ചടക്കം പഠിപ്പിക്കുന്നു. അതിരുവിട്ടു കടക്കാതെ സമുദ്രം അവിടെ തന്നെ നിൽക്കുന്നു.
2: അതിർത്തി വിട്ട് കടന്നപ്പോൾ സുനാമി ആയില്ലേ? നമ്മളും അതുപോലെ അച്ചടക്കത്തോടെ ജീവിക്കണം, അല്ലേ ആന്റി?
1: അതെ. ഒരിക്കൽ ഒരു അധ്യാപിക കുട്ടികളെ കടൽ തീരത്ത് കൊണ്ടുപോയി. ഒരു ജോഗ്രഫി ക്ലാസ്സിൽ നദികളെയും കടലിനെയും പറ്റി പഠിപ്പിക്കുകയായിരുന്നു.
6: എന്തൊരു രസമായിരിക്കും അങ്ങനെ പഠിക്കാൻ.
1: അവർ ആ കടൽ തീരത്ത് ഇരിക്കുമ്പോൾ ഒരു കാക്ക ചീത്ത എന്തോ ഒന്ന് കൊത്തിക്കൊണ്ടുപോകുകയായിരുന്നു. അത് കടലിൽ വീഴാനിടയായി. ടീച്ചർ പറഞ്ഞു, അത് ശ്രദ്ധിക്കൂ, ആ ചീത്ത സാധനം കടൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം.
3: എന്താ ചെയ്തത്?
1: തിരമാലകൾ ഒന്നൊന്നായി മുന്നോട്ടു വന്നു. ആ ചീത്ത സാധനത്തെ കരയിലേക്ക് തള്ളി. അവസാനം അത് തീരത്ത് വന്നടിഞ്ഞു. ടീച്ചർ പറഞ്ഞു, നോക്കൂ, ആ കടൽ എത്ര ദേഷ്യത്തോടെയാണ് തിരമാലകളെ വിട്ട് ആ നിഷേധാത്മകമായ സാധനം തിരിച്ചുവിട്ടത്. അത് നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നു.
6: അതിലെന്തു പാഠമാണുള്ളത്?
1: സമുദ്രം എത്ര വിശാലമാണ്, എത്ര വലുതാണ്. ധാരാളം ജീവജാലങ്ങൾക്ക് അത് വാസസ്ഥലമാണ്. നമുക്കെപ്പോഴും നമ്മുടെ വീട് വൃത്തിയായി ഇരിക്കണമെന്നില്ലേ? അതുപോലെ ഒരു വൃത്തികേടും കയറാൻ അനുവദിക്കാതെ സമുദ്രം സ്വയം വൃത്തിയായി വെക്കുന്നു. ഇപ്പോൾ അത് ആ ചെളി കളഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ കൂടുതൽ വൃത്തികേടുകൾ വന്ന് നിറഞ്ഞ് അവിടെ മലിനമാകും.
6: ഇത്രയ്ക്കും വിചാരിച്ചില്ല കേട്ടോ.
1: അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബവും. സമുദ്രത്തെ നമ്മുടെ കുടുംബമായി താരതമ്യം ചെയ്യാം.
2: നമ്മളും കുടുംബത്തിൽ ചീത്തയായതൊന്നും പ്രവേശിക്കാൻ അനുവദിക്കരുത് അല്ലേ?
1: അതെ, നിഷേധാത്മക ചിന്തയുള്ള ഒരാൾ മതി കുടുംബം മലിനമാക്കുവാൻ. പ്രാർത്ഥനയാകുന്ന തിരമാലകളെ കൊണ്ട് ആ മാലിന്യം നാം അകറ്റണം. സമുദ്രത്തിനെ നമ്മുടെ മനസ്സിനോട് ഉപമിക്കാം. നാം നമ്മുടെ മനസ്സിൽ ഒരു ചീത്ത വിചാരം വന്നു വീഴുവാൻ അനുവദിക്കരുത്. നമ്മുടെ ഹൃദയം ഈശ്വരന്റെ വാസസ്ഥലമാണ്.
5: അതും നാം വൃത്തിയാക്കി വെക്കണം അല്ലേ ആന്റി?
1: തീർച്ചയായും, അതിന് ഈശ്വരന്റെ അനുഗ്രഹം തന്നെ വേണം. അതിന് നാം എന്താ ചെയ്യുക?
6: ലവ് ഓൾ, സെർവ് ഓൾ,
2: ഹെൽപ് എവർ, ഹേർട്ട് നെവർ.
1: വെരി ഗുഡ്. അതുപോലെ തന്നെ പ്രാർത്ഥനയും പ്രധാനമാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. പ്രകൃതിയിലെ ഈശ്വരനെ വന്ദിക്കുന്ന ഒരു പ്രാർത്ഥനയോടെ നമുക്ക് നിർത്താം.

0: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, സായിറാം റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ശ്രീ സത്യസായി മീഡിയ ഫൗണ്ടേഷൻ, ശ്രീ സായി വിദ്യാവിഹാർ, തിരുവാലൂർ, ആലുവ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. പിൻകോഡ് 683511. ഇമെയിൽ അഡ്രസ് സായി സന്ദേശ് @sify.com. സായിറാം.